0: നിങ്ങളുടെ ഉപയോഗമാണത്.
1: അനേ പുത്തിയെ, ഒരു ടൂത്ത് പേസ്റ്റ് നെവേ, ഓക്കെ അമ്മക്ക് മോണിക്കാണ് പേസ്റ്റ്.